0: ഹലോ, അഞ്ജലി ഹിയർ.
1: അഞ്ജലിയ, അഞ്ജലിയ, മൈ ഗോഡ്! ഇത് പറ, ഫോണിൽ ബദൽ സ്വകാര്യം സൊല്ലേ, സൊല്ല പ്ലീസ്.
0: ഐ ലവ് യു.